സാധിക്കുകയില്ല. ഒബേ ജീവിതേട്ട് ഗ്രഹ നക്ഷത്രാനുകൂല നവഗ്രഹ നമദിന വഹൻസേലാകെ ദെൻ പെമിനിലാ തിബൻ ഇതിരെ പെമിനെന്നട്ട് തിയൻ സകലാന്തരായ സർവോപദ്രവയാൻ ദുരിൻ ദുരുവി ഒബട്ട നിദുഭവ നിരോഗി സുവയ സലസീമത്ര ഹേതുവന അയുരിൻ അപ്പ മീലങ്കട്ട് ജയശ്രീ മഹാശീർവാദ വന്ദനാവായി സിദുക്കറൻ അപ്പമേ വന്ദനാവ സിദുക്കറന്നേ അനുരാധപുര മഹമേവുനാവേ രൂപിത ജയശ്രീ മഹാബോധീൻ വഹംസേ അഭ്യസ ഇന്ദഗന കിയൽ ഹിതേ വിശ്വാസി ഉപദവാഗൻ ജീവിതേട്ട് ദെൻ പെമിനിലാ തിബിന രവിചന്ദ്ര കുജ ബുധ ഗുരു സികുരു ശനി രാഹു കേതു കിയൻ നവഗ്രഹ നമദിന വഹംസേലാകെ ദശാവങ് ലബ ദശാവന് ഗെവിന് മുഹത്തേ ഗ്രഹ ഗെട്ടുമേ അട്ടട്ട് പഹട്ട് ദൊലഹട്ട് ലഗ്നവലട്ട് പെമിനീമിങ് സിധുവന മാരക ബാധക ജമ്മ പിമ്മ ഏറാഷ്ടക ധനനാശക അപകീർത്തിദായക യം കിസി അപ്പലയക് എത്തേനം ഏ അപ്പലസിയല്ല ഹിരു ഉദാവന കല്ലി അന്തുര ദുരുവന്നാക് മിങ് വഹാ ദുരുവെത്വ ശരീരയേത് വാപിത് സെമ്യാന തുന്തുസ് കിപീമിങ് വസവിസകിങ് അവലാദ് എസ്വഹ കടവഹ ഹൂവഹ അണോ വടിയാദി സിയലു ദോഷാന്ധകാരവൽ ദുരിൻ ദുരുവേവ ഈ അമിക് കലാ ഊത് നൊകലാ ഊത് അണവിന് കൊടുവിന ദുസ് ദുരുവേവ ഈ അമിക് ഒബട്ട അഹസട്ട അത്തനക ദിസ്തെബുവേത് പുലവട്ട അത്തത്തിയ കെനക്കൊബട്ട സാപകരൈത് ഏ സിയലു വസ് ദുസ് നിദുസ്വി ബുദ്ധാദി രത്നത്രയ ആശീർവാദി ജയ ശ്രീ മഹാബോധിൻ വഹംസേഗേ റൺ കന്ദേ പിഹിട്ടെ ജീവിതേ ഹെമദാ ഒബട്ട സിനഹ മുസു മുഹുനെ സതുടെങ് സഹല്ലുവെങ് കൽഗത കരന്ന് മേ ഉത്തും ആശീർവാദ്യ ഒബേ ജീവിതേട്ട ഹേതുവാസന വേവാക്യന പ്രാർത്ഥന വെത്തിവ പാടന്തിയനം മാത് എക്കമ എക്കട്ട് കേല വന്ദന കരമു സാധുകാര്യാ തീലാ.

0: അത് അപ്പൊ ഈ ഹമോനുമാൻ ശ്രീ ജോഹർദനപുര വിശ്വവിദ്യാലയ സിംഹ സജന സന്നിധന അധ്യനാശിയെ ജ്യേഷ്ഠ കഥികാചാര്യ ആചാര്യ ഹംസമാല റെഡ്ഡി കാപ്പോല് മികിതവത് കഥാപാഠ അപ്പൊ ഈ ആരംഭ ഗാനവ ആചാര്യ പണ്ഡിത അമരദേവൻ സംഗീതവത് കോട്ട ഗാനാക്കന ഗീതയ്ക്കിൻ ആചാര്യ രത്നശ്രീ വിജയസിംഹനിക്ക് ഗീ പദ് സുധു നെലുമുക്കോ സുര ബുര വേവി
1: ഉമ്മ ഗീതയായിട്ട് പദനം വെച്ച കഥാവത്തേനോ മണിക്ക മേ മേ ഇന്ന കഥാനായികാവ് മൽ കടല ഹേവ പത്സലേ തീല വിക്കുണല തമാങ്ങി ജീവിക്കാവ് സകസാകാന്ന് ദരിയ എത്തുകൊണ്ട് ലമാശ്രമികാവക്കേനൊക്കെ അമത്തക്കറാണ് ഒന്നല്ലേ അപ്പൊ പൻസൽഗന് അപ്പൊ അത് കഥാക്കന ബഹോ ദേവാല എത്തുലേ ഒബത്തത് പൻസാല് അണ്ണത്തി അണ്ണോയെ പോയ അന്നപ്പുളം ഉദയ അണ്ണപ്പുളം റേ അണ്ണപ്പുളം അപ്പൊ മേ ദിവസത്തുലത്തി അപ്പൊ വെങ്കരകാണോ അപ്പി മേ കാര ഭാര്യ വേണുവേ അതവത് പൻസലക്കട്ട് അണ്ണോനേ കിയനക്ക ഇത് ഏ ഏ അത്ര തുറേതി ഒബ മൽ ഗണ്ണവത്തെത്തി മേ മൽ ഗനീമ സെക്കസെന്നേ ഹെമ പൻസലക്കും അണിമേ പ്രസിദ്ധ പൻസാൽ വലതി എന സെനക കന്ദരാവത്തെക്കല ഏട്ട് ഉദവക്കശേം തമേ മേ സിദ്ധി വെണ്ണി നമുത് ഏക ഹിന്ദ ജീവത്തിന് മിനുസു കണ്ടായ്മ കുത്തിന്നു എനിസ മേ ഇവന്നയകെ ജീവിത ഗണ കൃതവേദിത്വ ഹംഗീമക് ഒബ കരണ പിന്നെ കൊട്ടസക് ഏ ആയ വെണുവെ ഒബ പുതന മലക് വെണുവേ ഏ ആയട്ടത് ഏ അത്പത് കരകത്ത പിന്നെ കൊട്ടസക് ദെന്നണ തരം ഒബ നിർലോഭി തനത്തെക് വിനവാണ ഈ വെതകത് കമ ഗന മേ ഗീതയാണോട് ഒബട്ട് വെട്ടഹേവി മിക്ക തവത്തെ ഗീതയാക് നോവാണെം മിക അത്ത കഥാവാക് എക്ക സംബന്ധ വിന നിസ മെഹി ഗേപദ രചക്കയാതോൺ അത്യന്ത പോ കഥാന്തരയ കാലക്കട്ട് പസ്സേ ഏ ദരിയ നോയെന്നെ ഇക്ക ദിവസക്ക് ഞാൻ ദക്കിന്ന നൊലവിനു ഹിന്ദ ബാലനോട് തമായി ദക്കിന്നെ മലനെ തന്നെ ഗിയ അയ വെവട്ട ബിലിവില ജീവിതേ സമുവരം കേള നെലോ മൽ മിട്ട ഹിറുനാ ഹാ ഇവരുടെ പാവുണ വെവട്ട കലുവരയാവുണ സംസാര ദുഃഖ പോവുണ കേല ഒക്കെയാണെ മേക്ക സംസാര ദുഃഖ മേക്ക മെത്തനി ഇവരുണാ കേല മേ കഥാവ് ഇവരവെന്നെ നേ കിയെന്നെ കഹു ദക്കിന്നേക്കായി എത്തുകൊട്ട് മേ മേ ക്രമവേദേ വിനസ്കരണ പുളുവന്താത്തി കൊത്തിയേനോ മണിക്ക എക്ക കൊട്ടസക്കട്ട് മൽ പൂജ കറന്ന മലക് മിലദീ ഗന്ന മേ ഏവാ വകേമ തവ ദരിയോ ഇന്ന പുളുവ ഏ വയസമി ഇന്ന ഇക്ക ദരിയക്കട്ട് സിദ്ധ വിലാ തീനോ മൽ നിലാഗനവില്ല ഏവ വികുടുള ജീവത് വേണ്ട തവ ദരിയക്കട്ട് പുളുവ വേണോ ഏ മൽ മിലദീ അറകന യാണ് എത്ര മിലദീ ഗനീമേ ഹക്കിയാവ ഏട്ട ഹമ്മേനോ എഗേ ദേവോപ്യോ സഹ വത്പോസത്കമ ഏ പരമ്പരാവെങ് ഇനേ എത്തുകൊട്ട് കൊഹമദ ഹെമ സ്ഥിരനേ വേണ്ണെ ബുധുഹാമുദ്ര കഥാ കരേ ഓ ദേമ തമായി ബുധുഹാമുദ്രത് കിയനോ നജച്ചാവസ ലോഹോതി നജച്ചാവോതി ബ്രാഹ്മണോ പത്യം കൗരുത് എമ വെണ്ണിനെ ഇനിസ ബുദ്ധശാസ്ത്രീയ ദൊര ഗുരു രജ്ജുമാലാട്ട് സുനീത്ത് സോപാക വകേ ഹെമോട്ടും വിവൃത്ത വിനോ കൊയ്തരം അപ്പി ദൊരവൽ വിവൃത്തുണത് വെടക് വെണ്ണിനെ മി ക്രമവേദേ അതുലേ അപ്പട്ട ഹക്കിയാവാക് നെത്നം തവ കെനെക്വ തേരും അറങ് ഏ ആയട്ട് അത് ദെന്ന് അറ ക്രമവേദ തിബുണായി കേല അപ്പിട്ട മേ വിധിയട്ട മിനിസുങ്ങി ജീവിതവലട്ട് എന്ന ദുഃഖ നെത്തി കറന്ന് ഹമുവിനേക്കാക് നെഹിന്ദ അത് പോയ ദിവസേ സുതുനെലും മൽ ദാസ് പിയവിന ബവ പിയാകണ്ണ സിദ്ധവിന ബവത് അപ്പി തേരും കാണുവാണ വട്ടിന.